ടി എം സൗന്ദരരാജൻ, പി ഭാനുമതി പാടിയ പാട്. തായ്ക്കൊപ്പിൻ താരം പടത്തിലിരുന്ന് കേട്ടോം പാടലക്ക്. ഇസൈ കെ വി മഹാദേവൻ, പാടലാശ്രിയെ കവി ലക്ഷ്മണദാസ്. പഴയ പാടലുകൾ എന്നാലേ കാതൽ മറ്റുമില്ലേ, വാഴ്ക്കൈ, ഉറവുകൾ, നഗൈച്ചുവൈ, തുള്ളൽ എന്ന് എല്ലാ ഉണർവുകളെയും അഴകാ കൊണ്ടിരിക്കും. അപ്പടിയൊരു രസനയാണ് പാടൽ.